കളകളമിളകുമുരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരിതളുതും ഒരാളി കുളമിളകിയ ചുരുളകം. ആഹാ കളകളമിളകുമുരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരിതളുതും ഒരാളി കുളമിളകിയ ചുരുളകം.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത്.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാ വിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാൽ കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാൽ കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ മൻഹ ഹർഷൽ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KPM മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൊണ്ടോട്ടിയിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഷൈജലബു KP ആണ്. വെൽക്കം ഡോക്ടർ.
1: താങ്ക് യു.
0: അപ്പോൾ ഡോക്ടറെ, യൂഷ്വലി ആയിട്ട് നമ്മൾ ഈ കുട്ടികളിൽ എങ്ങനെ എപ്പോഴും എപ്പോഴും സിക്നെസ് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ കുട്ടികൾക്ക് അസുഖമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും കുട്ടികൾക്ക് അസുഖം വരുന്നത്?
1: യൂഷ്വലി പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ഇല്ലാണ്, അതേപോലെ അവരെന്നും ഹോസ്പിറ്റലാണ്. ഇത് ശരിക്കും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അത് കുട്ടികൾ ചെറുപ്പം മുതലേ നമ്മൾ നർച്ചർ ചെയ്യുന്ന ആ പിന്നെ രീതികളും, അതേപോലെ അതിൻ്റെ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്ത് ചികിത്സ ചെയ്യുന്നു, എന്ത് ഭക്ഷണം കൊടുക്കുന്നു, ഏത് രീതിയിൽ കുട്ടി ജീവിക്കുന്നു, എന്ത് ഹൈജീൻ കുട്ടി പാലിക്കുന്നു, ഇതെല്ലാം അതിന് ഘടകങ്ങളാണ്. പിന്നെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി മുതൽ പിന്നെ അതേപോലെ പോഷകാഹാരം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് കാരണക്കാരനായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പം നമ്മൾ കാണുന്ന ഇത്ര ഒരുപാട് കാരണങ്ങളിൽ മേജർ ഇഷ്യൂ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ വളരെ പെട്ടെന്നാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവർ

0: പാരൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഓവർ കൺസേൺ ആണ്. കുട്ടികളെ അമിതമായി ശ്രദ്ധിച്ച് അവരെ വയ്യാലെ കൂടിയിട്ട് അവർക്കൊരു ചെറിയൊരു പനി വന്നാൽ പോലും, ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും ഉടനെ മരുന്ന് കൊടുത്ത് ഇവരെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റീനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സമയം പോലും ഇവർ കൊടുക്കാതെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മേജർ റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ, പ്രോട്ടീൻ ഇൻടേക്ക് അതേപോലെ നമ്മൾ പോഷകാഹാരങ്ങളിലുള്ള കുറവാണ്. പോഷകാഹാരങ്ങൾ കുറവെന്ന് പറയുമ്പോൾ മുമ്പൊക്കെ നമ്മുടെ എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു ഭക്ഷണമായിരുന്നു. ഇപ്പം നമ്മളൊരു ഒരു പിന്നെ ഷുഗർ ഒക്കെ കൂടുതൽ ഷുഗറി ഡയറ്റ്സ് ഒക്കെയാണ് ഇപ്പം നമ്മൾ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ അമിതമായി ചോക്ലേറ്റ്സ് അതേപോലെ ഇത്തരം സംഗതികളൊക്കെ കൊടുക്കുന്നതോടുകൂടി ഇവർക്ക് ഇൻഫ്ലമേഷൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ഫ്രീക്വൻ്റ്ലി പിന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഇതുകൊണ്ട് വളരെ കൂടുതലായിട്ട് വരാറ്. പിന്നെ അതിൽ പിന്നെ പ്രധാനപ്പെട്ട ഘടകം ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീക്വൻ്റ്ലി നമ്മൾ പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്ക് പെട്ടെന്ന് കൊടുക്കുന്നു എന്നുള്ളത്. ഇത് നമ്മുടെ പിന്നെ രാജ്യത്ത് മാത്രമേ ഇത് കൂടുതലായിട്ട് കാണുന്നുള്ളൂ, പുറത്തൊന്നും ഇത് അത്ര കൂടുതലല്ല. പിന്നെ പുറത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു ഒരു പാരസിറ്റമോളോ ആൻറ്റിബയോട്ടിക്സോ ഒക്കെ ഒന്നും വളരെ ഈസിലി അവൈലബിൾ ആയിരിക്കില്ല അവർക്ക്. അത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. ഇത് പിന്നെ ഫ്രീക്വൻ്റ്ലി ഈ പിന്നെ നമ്മൾ പാരസിറ്റമോൾസ് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പനി വരുമ്പോൾ ഉടനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ വാങ്ങി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കൊച്ചുങ്ങൾക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോപ്പർ കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യില്ല, ഇതിനെതിരെ റെസിസ്റ്റൻസ് നേടും. പിന്നെ അതേപോലെ തന്നെ ഇതിന് കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അനദർ 5 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ കാലം ഏതാണ്ട് അവസാനിക്കാൻ പോവാണെന്നാണ് പല പ്രഗത്ഭരും പറയുന്നത് കേരളത്തിൽ കേട്ടോ. പുറത്തൊന്നും അത് ഉണ്ടാവില്ല, അങ്ങനെ പുറത്തൊന്നും ഇവരങ്ങനെ ഫ്രീക്വൻറ്റ് യൂസ് പിന്നെ അലൗ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് അവർ കുറച്ചുകൂടി സേഫാണ്.
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം കുട്ടികളുടെ ഹോസ്പിറ്റൽ വിസിറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും?
0: വളരെ ചെറുപ്പത്തിലെ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വ്യക്തമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. വളരെ ചെറിയ കുട്ടികൾ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ക്ലിനിക്കിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ വെറും ജലദോഷം മാത്രമേ ഉള്ളൂ, വെറും ജലദോഷം. അവർക്കും വേണ്ടത് മെഡിസിൻ ആണ്. മെഡിസിൻ വേണ്ടെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടാലും അവരെന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു മെഡിസിൻ എന്താ കുട്ടി രാത്രി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു എന്ന് അവർ പറയണേ. അവർ ചെറിയൊരു ഒരു അവസ്ഥ പോലും സഹിക്കാനുള്ളൊരു അവസ്ഥ ഒരു ഒരു അത് കുട്ടിയിൽ ഉണ്ടാക്കണം. അത് അത് ഉണ്ടാക്കിയാൽ മാത്രമേ അത് എലിമിനേഷൻ, നാച്ചുറൽ എലിമിനേഷൻ ആണല്ലോ, ഒരു പ്രകൃതിദത്തമായ ഒരു പുറന്തള്ളലാണ്. അതൊന്നും അങ്ങനെ ചികിത്സിക്കേണ്ട, ഈസിലി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അത് ചികിത്സിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ കഫ് കെട്ടോ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള പ്രയാസം, അങ്ങനെ ഭയങ്കര കൂടുതൽ അവസ്ഥകളിലേക്ക് കുട്ടി സഫറിങ്സ് വല്ലാണ്ട് കൂടുകയാണെങ്കിൽ മാത്രമേ ചികിത്സിക്കേണ്ടുള്ളൂ. അത് ഇത്രയും ചെറിയ സംഗതികൾ നമ്മൾ ചികിത്സിക്കാൻ മെനക്കെടരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയ പനിയും. പനി ഒരിക്കലും ഒരു ഡിസീസ് അല്ലല്ലോ, പനി ഒരിക്കലും ഡിസീസ് അല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഒരു ഓൺലൈൻ ഒരു ഒരു ചാനലിൻ്റെ ഒരു ഒരു പോസ്റ്റർ കണ്ടു, ഇത്ര 8000 കേസസ് പെർ ഡേ പനി വരുന്നു, പനി ഭയങ്കര മാരകമായി പടരുന്നു. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഒരു ഒരു ഫിയർ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അതൊരു ഭയങ്കര വലിയ ഘടകമാണത്. ഇപ്പം നമ്മളിതിങ്ങനെ ഈ ചാനൽ ന്യൂസും അതേപോലെ പിന്നെ എന്ത് മീഡിയാസിലും നമുക്ക് മീഡിയ അവയർനെസ് കൂടുതലാണല്ലോ. ഇപ്പം ഈ മീഡിയ കൂടി ഇതിങ്ങനെ പനി പിന്നെ ആൾക്കാർ കൂടുന്നു, പനി വന്നൊരു മരിക്കുന്നു, ഈ വാർത്ത നമ്മളിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് മീഡിയ ആൾക്കാരുടെ അവയർനെസ്സിന് വേണ്ടിയായിരിക്കും കൊടുക്കുന്നത്, പക്ഷേ ഇതൊരു നെഗറ്റീവ് പിന്നെ സൈഡും കൂടി ഇതിനുണ്ട്. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിട്ട് മൂപ്പരങ്ങൾ സേവ് ആവുന്നുണ്ട്. നമ്മൾ ഒരേ സംഗതി തന്നെ കുറേ ദിവസം കാണില്ലേ, എവറി ഡേ ഇത്രയും ഇന്ന് പനി മരണം പനി മരണം. ഇപ്പം എന്തും ആവാം, എനി കേസ്. ഓക്കെ, അപ്പം ഇതിങ്ങനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് അങ്ങോട്ട് സേവ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുട്ടിക്കൊക്കെ ഒരു പനി വരുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പനി മരണം എന്നുള്ള വാർത്തയും എൻ്റെ കുട്ടിയുടെ പനിയും തമ്മിൽ ഒന്നിങ്ങോട്ട് കണക്റ്റ് ആവും. ഇത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്ടാവാ
1: ഹോസ്പിറ്റൽ,
0: ആ ഒരു ഫിയർ ഫാക്ടർ അങ്ങോട്ട് ക്രിയേറ്റ് ആയിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ്. ഇത് ഇതിനറിഞ്ഞോ അറിയാതെയോ പിന്നെ മീഡിയാസും പിന്നെ എല്ലാവരും ഇതിന് കാരണക്കാരനാവുന്നുണ്ട്. അപ്പം ഇതിന് ആവശ്യമുള്ള പരിഗണന നൽകുക, ആവശ്യമില്ലാത്ത പരിഗണന നൽകരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ ഫീവർ ഒരിക്കലും ഒരു അസുഖമായിട്ടല്ലല്ലോ. നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരു അണുക്കൾ കയറിയിട്ടുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, നമ്മുടെ പ്രതിരോധ ശേഷി ഉണ്ടല്ലോ എല്ലാവർക്കും, ഈ പ്രതിരോധ ശേഷി നമ്മുടെ സർട്ടൻ കെമിക്കൽസ് റിലീസ് ചെയ്യുമ്പോൾ ഈ സർട്ടൻ കെമിക്കൽസ് എന്ത് ചെയ്യും, നമ്മുടെ പിന്നെ ബ്രെയിനിൽ ചെന്നിട്ട് അവിടെ പിന്നെ ഹൈപ്പോതലാമസിൽ ഒരു സെൻറ്ററിൽ പിന്നെ ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യപ്പെടും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ വരുന്ന വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയസിനെ ഒക്കെ എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണത്. കുറേ പിന്നെ കാര്യങ്ങൾ ഇതുകൊണ്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള വൈറസിനെയും ബാക്ടീരിയസിനെയൊക്കെ ഇൻഫെക്ഷനെയൊക്കെ തടയാനും അതേപോലെ അവരുടെ ഓവർ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ അത് ഒരു ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ പിന്നെ

0: ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അവർ കൂടുതൽ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ഫീവർ ഉണ്ടാകുമ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബിഗിനിങ് സ്റ്റേജിൽ ഇപ്പൊ പനി വന്നു അത് മോണിറ്റർ ചെയ്യുക എന്നല്ലാതെ ഉടനെ മരുന്ന് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരരുത്. ആ കൺസെപ്റ്റിലേക്ക് വരുന്നത് നമ്മൾ എന്തുകൊണ്ടായിരിക്കും, മുമ്പേ ഉള്ള നമ്മുടെ ഫിയർ ഫാക്ടർ അതിപ്പം പിന്നെ ഡേ ബൈ ഡേ ഇങ്ങനെ ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഇത്തരം പനി മരണങ്ങളൊക്കെ അമിതമായി വാർത്തയാവാൻ തുടങ്ങിയിട്ട് കുറച്ച്
1: വർഷങ്ങളായിട്ടുണ്ടാവുള്ളൂ.
0: മഴക്കാലം ഉള്ള കാലം മുതലേ മഴക്കാല രോഗങ്ങളുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ന്യൂസായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഈ ഫിയർ ഫാക്ടർ ഉണ്ടാക്കിയിട്ട് അതാണ് ഈ കൊച്ചുങ്ങളെ അമ്മമാര് അച്ഛന്മാര് കൂടുതൽ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് ബ്രിങ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്.
1: അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ കുട്ടികളിൽ ഈ അസുഖം വരുന്നത് ഇത് നോർമൽ ആണോ?
0: തീർച്ചയായിട്ടും. അതായത് നമ്മൾ പിന്നെ വളരെ ചെറിയ കുട്ടികൾ, അതായത് ഇൻഫൻറ് സ്റ്റേജ് കുട്ടികളിൽ ഒരു 6 to 8 അല്ലെങ്കിൽ 10 times ഒക്കെ പെർ ഇയർ ഇൻഫെക്ഷൻസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക എന്നുള്ളത് അതൊരു ഒരു പ്രശ്നമുള്ള കാര്യമേയല്ല. പക്ഷേ അതേപോലെ നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് അതൊരു 6 times അല്ലെങ്കിൽ 5 to 6 times വരെയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഒരു ടീനേജ് പ്രായമാകുമ്പോഴേക്ക് ഒരു 2 to 3 times ഇൻ എ ഇയർ എന്നൊരവസ്ഥയിലേക്ക് അതിങ്ങനെ കുറഞ്ഞ് വരും. അപ്പം അതോടുകൂടിയേ ഇമ്മ്യൂണിറ്റി ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ആയി വരുള്ളൂ. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ചെറുപ്പത്തിൽ ഒരു 8 to 10 times കുട്ടികൾക്ക് അല്ലെങ്കിൽ 6-7 times ഒക്കെ ഇയർലി ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ വരുന്നുണ്ട്. അത് വരുന്നത് നോർമലും ആണ്. പക്ഷെ നമ്മൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ടിട്ട് നമ്മൾ അതിന് മരുന്ന് കൊടുത്ത് നമ്മൾ പിന്നെ കാത്തു നിന്ന് മാറാവുന്ന, അതായത് മോണിറ്റർ ചെയ്തിട്ട് മാറാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മോണിറ്റർ ചെയ്യാതെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 8 to 10 times വരുന്ന അത്രയും ഇമ്മ്യൂണിറ്റി കൂടാനാണ് ശരീരം അത്തരം ഇൽനെസ് തരുന്നത്. ഓരോ പ്രാവശ്യം കുട്ടിക്ക് ഇൽനെസ് വരുമ്പോഴും ഇമ്മ്യൂണിറ്റി ഇങ്ങനെ കൂടി വരെ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നതോടുകൂടി ഇമ്മ്യൂണിറ്റി വിൽ ബി ഡൗൺ, അങ്ങനെ കുറഞ്ഞു വരും. ഇത് ഇൻ ഫ്യൂച്ചർ കുട്ടികളിൽ പിന്നെയും അസുഖങ്ങൾ വരാനൊരു കാരണക്കാരനായിട്ടും മാറാറുണ്ട്.
1: ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണെന്ന് പൊതുവെ കേൾക്കാറുണ്ട്. അതായത് പണ്ടത്തെ ജനറേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മെയിൻ കാരണം എന്താണ്?
0: പണ്ടത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിൽ ശരിക്കും അങ്ങനെ ഒരു ഹ്യൂജ് ഡിഫറൻസ് അല്ല. സ്റ്റിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ പിന്നെ നമ്മുടെ കൊച്ചുങ്ങൾ ഇപ്പം ആകെ 4 steps വയ്ക്കുന്നത്, 2 steps വീട്ടിൽ നിന്ന് ഇറങ്ങും, 2 steps വണ്ടിയുടേത് സ്കൂൾ ബസ്സിൻ്റെത് കയറും. അതല്ലാതെ ഇവർ നടക്കുന്നില്ല, ഓടുന്നില്ല, ഒരു ആക്ടിവിറ്റീസും ഫിസിക്കലി ഇവർക്കില്ല. പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, പണ്ട് ഫുള്ള് പുറത്തായിരുന്നു. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അടിച്ച് വീട്ടിലേക്ക് കയറ്റണം. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തേക്ക് ഇറക്കേണ്ട അവസ്ഥയിലാണ്. ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളിലും പണ്ടത്തെ കുട്ടികളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നാച്ചുറലി ഇമ്മ്യൂണിറ്റി അവർക്ക് കുറവാണ്. പിന്നെ രണ്ടാം അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാലും പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെക്കാളും കൂടുതലായിട്ട് ഇപ്പം അമിതമായി ഷുഗറി പ്രൊഡക്ട്സ്, ഒരുപാട് ഷുഗറി പ്രൊഡക്ട്സ്, അത് റിഫൈൻ കാർബ്സ് ബിസ്ക്കറ്റ് പോലെ അല്ലെങ്കിൽ ഐസ്ക്രീം, ഇപ്പം ചോക്ലേറ്റ്, അതേപോലെ വേറെ ഒരുപാട് പേര് പറയുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഓവർ ഷുഗറി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ അമിതമായി ഉപയോഗിക്കുന്നതോടുകൂടി ഇവർ ഇൻഫ്ലമേഷൻ ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ അത് സ്കോപ്പ് കൂടുതൽ ഉണ്ടാക്കും, ഇത്തരം ഇൻഫ്ലമേഷൻസ് ഒക്കെ കൂടുതൽ വന്നുകൊണ്ടിരുന്നാൽ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ പോഷകാഹാരക്കുറവാണ്. അതായത് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റാണ് പ്രശ്നം. പോഷകാഹാരക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കില്ല, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കഴിക്കും അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കും. ബാലൻസ്ഡ് ആയിരിക്കണം ഡയറ്റ്. നമ്മളിപ്പം സമീകൃത ആഹാരം എന്നൊക്കെ സ്കൂളിൽ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ, എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു മീലായിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അത് ശരിക്കും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 6 months വരെ നമ്മളിപ്പം മലപ്പാല് മാത്രം കഴിഞ്ഞ് 1 year വരെ സെമി സോളിഡ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണം കഴിച്ച് ഒരു 2 years കൊണ്ട് നമ്മളെല്ലാം കഴിച്ച് ശരിക്കും പറയപ്പെടുന്നത് എന്താ വെച്ചാൽ, ഒരു കുട്ടിയുടെ ഭക്ഷണക്രമം തീരുമാനിക്കപ്പെടുന്നതന്നെ 2 years ഉള്ളിലാണെന്നാണ്. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കുട്ടികളെ നർച്ചർ ചെയ്ത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും കുട്ടികൾ ഒറ്റക്കും മിടുക്കന്മാരാവില്ല. ബാക്കി ഏത് പിന്നെ ജീവജാലങ്ങളുടെ കുട്ടികളും ഒറ്റയ്ക്കാണ് പിന്നെ ബാക്കിയെല്ലാം ചെയ്ത് അവർ റെഡിയായി വരും. മനുഷ്യനെ നമ്മൾ എത്രത്തോളം അത് കറക്റ്റായി നന്നാക്കി എടുക്കുന്നോ അത്രത്തോളം നന്നായി വരും. കുട്ടികൾ ഒറ്റയ്ക്ക് മിടുക്കരാവില്ല, നമ്മൾ മിടുക്കരാക്കിയേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അവരുടെ ഭക്ഷണമൊക്കെ റെഡിയാക്കാനും അവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ചെയ്യാനും ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വന്നാൽ മേ ബി കുറച്ച് വർഷം കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രയാസങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും.
1: പുറം രാജ്യങ്ങളിൽ പലർക്കും മെഡിസിൻസ് ഒന്നും പെട്ടെന്ന് കിട്ടാറില്ല. അതായത് ഒരു ഡോക്ടറെ കാണാൻ തന്നെ അവർ മാസങ്ങളോട് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടാണ് കാണാറ്. അപ്പോൾ അതെന്താണ് അങ്ങനെ?
0: അതൊരു

0: വളരെ നല്ല ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും അത് പിന്നെ എല്ലാവരും അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. പിന്നെ പുറത്തെന്താ അത്ര ഹെൽത്ത് സിസ്റ്റം മോശമാണല്ലോ. അത് മോശമായിട്ടല്ല. ഇത് ശരിക്കും അതിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് മീൻ പിടിച്ചു കൊടുക്കുന്നതിന് പകരം അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു സിസ്റ്റത്തിലേക്കാണ് അത് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരിപ്പോൾ എനിക്ക് ഒരു പേഴ്സണലി ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ദിവസം വന്ന് പറഞ്ഞു, ഇവർക്ക് ഒരു രാത്രി 12 o'clock രാത്രി അവിടുന്ന് US അവർ പനി വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എമർജൻസിയിൽ അവരെ പിന്നെ ഇരുത്തി. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 o'clock അപ്പോയിൻമെൻ്റ്, അതുവരെ അവിടെ എമർജൻസിയിലെ കുട്ടീനെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ ഇവരിങ്ങനെ ഫീവർ മോണിറ്റർ ചെയ്യും, ഫീവർ മോണിറ്റർ ചെയ്ത് ഇങ്ങനെ നിൽക്കും. പിന്നെ വല്ലാണ്ട് കൂടുമ്പോൾ ഇവരിങ്ങനെ തുടയ്ക്കും എന്നല്ലാണ്ട് ഒരു മെഡിസിനും കൊടുത്തില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് പിന്നെ 12 o'clock അപ്പോയിൻമെൻറ്റ് ടൈമിൽ ഇവർ കയറി കണ്ടപ്പോൾ ആ ഡോക്ടർ പിന്നെ ചെക്ക് ചെയ്തപ്പം ഫീവർ വാസ് ഡൗൺ, കുറച്ചുകൂടി നന്നായിട്ട് ഫീവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങളിനി ചികിത്സിക്കേണ്ട ആവശ്യമില്ല, ഇത് അങ്ങനെ തന്നെ കുറഞ്ഞോളും, ബാക്കി വീട്ടിൽ പോയി മാറിക്കോളും, നിങ്ങൾ പോയിക്കൊന്നാണ് അവർ ഒരു മെഡിസിനും കൊടുക്കാതെ അവർ പറഞ്ഞിവിടെ ചെയ്തു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ കുടുംബക്കാർ ഹോസ്പിറ്റൽ അടിച്ച് തകർക്കൂലേ, ഇത് എൻ്റെ കൊച്ചിന് പനി വന്നിട്ട് മരുന്ന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അതായത് ആക്ടിവേറ്റ് ആവുകയും ഈ പനി എന്ന് പറയുന്ന സംഗതി നമ്മുടെ പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യാനാണെന്നും അതേപോലെ നമ്മുടെ വൈറസിനെയും ബാക്ടീരിയക്കെതിരെയും ഫൈറ്റ് ചെയ്യാനാണും എന്നുള്ള ആ ഒരു വിവരം വളരെ വ്യക്തമായി ആ പേഷ്യൻറ്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അവർ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ പനിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു ആ പേഷ്യൻറ്റോട്. ആ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെയും പനി, ചെറിയ പനിയൊക്കെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഇല്ല, പിറ്റേന്ന് ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിൽ പോയാൽ തന്നെ വീട്ടിലിരുന്നാൽ തന്നെ മാറുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത്തരം ഒരു അവയർനെസ് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഫ്രീക്വൻ്റ്ലി ഹോസ്പിറ്റലൈസേഷൻ എന്ന പരിപാടി, അതായത് എന്തിനും ഏതിനും നമ്മളിങ്ങനെ ചികിത്സ തേടിപ്പോകുന്നൊരവസ്ഥ, തേടിപ്പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ചികിത്സ തരുമല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് ഇതിനൊരു കാര്യമില്ല. ഇത് പബ്ലിക് അവയർനെസ് എന്നെ ഇതിന് മാർഗമുള്ളൂ. നമ്മൾ പിന്നെ ഡോക്ടർമാരുടെ അടുത്ത് പോയി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരം മരുന്ന് കിട്ടിയില്ലെങ്കിൽ, ഇന്ന് രാവിലെ മരുന്ന് കഴിച്ച് ഉച്ചയാകുമ്പോഴേക്കും മാറിയിട്ടില്ലെങ്കിലൊക്കെ ഇവന്മാർ ഡോക്ടർമാരെ ചീത്തറിയാണ്. അങ്ങനെ എല്ലാ സിസ്റ്റം വേണ്ടത് ഇതിന് അനുകൂലമായിട്ട് ഇത് എങ്ങനെയാണോ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ തന്നെ സ്ട്രോങ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കൊച്ചുങ്ങളും രക്ഷപ്പെടുള്ളൂ.
1: അപ്പോൾ പനി വന്നാൽ ഡോക്ടർ പറയുന്നത് എന്താണ്, ഒട്ടും ചികിത്സിക്കേണ്ട എന്നാണോ?
0: ഒരിക്കലും അല്ല, പനി വന്നാൽ ചികിത്സിക്കണം എന്നുള്ളത് പിന്നെ നമ്മൾ ചെറിയ പനി വന്നാൽ ഉടനെ മരുന്ന് കൊടുത്ത് ആ രീതിയിൽ ചെയ്യേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് മോണിറ്റേഡ് ആയിരിക്കണം ബേബി. നമ്മൾ പിന്നെ എവറി 3 hours, 6 hours ഒക്കെ കൂടുമ്പോൾ മോണിറ്റർ ചെയ്ത് പിന്നെ ടെമ്പറേച്ചർ എഴുതി വെച്ച് അത് വല്ലാണ്ട് കൂടുവാണെങ്കിൽ, അതായത് ഇപ്പോൾ 1 or 2 മേലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണം. അതും ഏജ് വൈസ് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഇൻഫൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും വളരെ ടെമ്പറേച്ചറിലേക്ക് വരാൻ പാടില്ല, അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. കുറച്ചുകൂടി ഏജ് കൂടിയതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു പിന്നെ ടീനേജ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏജും കുട്ടിയുടെ സാഹചര്യം ഒക്കെ അനുസരിച്ച് നമ്മൾ അതിനെ പരിഗണിക്കണം. അത് മോണിറ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലാതെ അന്ധമായി കൊടുക്കരുത് എന്നല്ല. പക്ഷേ നമുക്ക് കുട്ടിയുടെ അവസ്ഥകൾ നോക്കിയിട്ട്, അതായത് പിന്നെ കുട്ടി ഭയങ്കര ക്ഷീണമുണ്ട്, പിന്നെ കുട്ടി അതേപോലെ ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ല, അതേപോലെ മേലൊക്കെ എന്തെങ്കിലും തടിച്ചു പൊങ്ങി വരുന്ന അവസ്ഥയുണ്ട്, അതേപോലെ കുട്ടിക്ക് അസോസിയേറ്റഡ് ആയിട്ട് കഫക്കെട്ട്, പനി, ഇങ്ങനെ പിന്നെ ചുമ, ഇത്രയും കൂടുതൽ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാനേ പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം. ഇതല്ലാത്ത കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമൊന്നും ഇല്ലാത്ത കേസ് ഈ പറഞ്ഞ ഇമ്മീഡിയറ്റ് പിന്നെ അറ്റൻഷൻ കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ചെറിയൊരു പനിയേ ഉള്ളൂ എങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇടപെടുന്നത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനേ സഹായിക്കുള്ളൂ, കൂട്ടാൻ സഹായിക്കില്ല.
1: ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെ നമ്മൾ അത്ര കുഴപ്പങ്ങൾ അത്ര അസുഖങ്ങളൊന്നും അവർക്ക് അത്ര കാണാറില്ല. പക്ഷെ എന്നാൽ സ്കൂളിൽ പോയി തുടങ്ങിയത് തൊട്ടിട്ട് അവർക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോ അസുഖങ്ങളും വരുവാണ്. അതെന്താണ് അതിന് പിന്നിലെ റീസൺ?
0: ഒരുപാട് കുട്ടികളുടെ പാരൻസ് ചോദിക്കുന്ന ചോദ്യം തന്നെ അതെന്താ, സ്കൂളിൽ പോയാൽ ഇങ്ങനെ അസുഖങ്ങളായിട്ട് വരുന്നത്? അത് സ്കൂളിൽ പോയിട്ട് വരുന്നതല്ല, അവരുടെ ഇമ്മ്യൂണിറ്റി ഫുള്ളി ഡെവലപ്ഡ് അല്ല, ആ അവസ്ഥയിലാണ് ഇവർ സ്കൂളിൽ പോയി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്രോസ് ഇൻഫെക്ഷൻസ് വരുമ്പോൾ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ കുട്ടീനെ ബാധിക്കും. ഓക്കെ, നല്ലതാണോ എന്ന് വെച്ചാൽ ഇതൊരു കണക്കിന് നല്ലതാണ്. ഈ ആ ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതോടെ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ അത് കാരണക്കാരനാവും. അതിങ്ങനെ പിന്നെ 1, 2, 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അങ്ങനെ വരുമായിരിക്കും. വന്ന് കുറച്ച് പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ അങ്ങനെ വരാണ്ടാവുകയും ചെയ്യും. അല്ലാതെ ഒരു പ്രാവശ്യം സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടി പിന്നെ തീരെ അങ്ങനെ സ്കൂളിൽ പോയാൽ പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റിൻ്റെ അടുത്ത് വന്നിരുന്നു, പിന്നെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നുണ്ട്, ഇപ്പോൾ സ്കൂളിൽ പറഞ്ഞേക്കാറില്ല എന്ന് പറഞ്ഞിട്ടു. അതൊന്നും അതിന് പരിഹാരമല്ല, അത് ഇടയ്ക്കിടയ്ക്ക് വന്നോട്ടെ, വന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനുള്ള ചികിത്സ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവരുടെ ആ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മെല്ലെ മെല്ലെ ഈജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നോളൂ.

0: ഇടയ്ക്ക് ഈ കുട്ടികൾക്ക് ഓരോ അസുഖം വരുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ടാവാം. അതിലൊരു ഇപ്പം ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേജർ തിങ് ആണ് നമ്മളെ അഡിനോയിഡ്, കുട്ടികളുടെ അഡിനോയിഡ് അല്ലെങ്കിൽ ടോൺസിലിൻ്റെ ഇഷ്യൂസ് ഒക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ഫ്രീക്വൻറ്റ് ഇൽനെസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് പനി, ചുമ, കഫ് കെട്ടൊക്കെ വരും, അലർജി വരുന്ന കുട്ടികളാണ്. അപ്പോൾ അഡിനോയിഡ്സ് ഒരു 14 വയസ്സോടുകൂടി, 12-13 വയസ്സോടുകൂടിയൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ചുരുങ്ങിപ്പോവും. അത് ടീനേജ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ഡെവലപ്പ് ആവുകയും ചെയ്യും. അതോടുകൂടി അത് വേണ്ട. അപ്പോൾ അൺഡെവലപ്പ് ചെയ്യാത്ത ഇമ്മ്യൂണിറ്റിയിൽ കുട്ടികൾക്ക് ഉള്ളൊരു ആഡഡ് സെക്യൂരിറ്റി ആണല്ലോ ഈ അഡിനോയിഡ് ഗ്രന്ഥി. കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സംഗതിയല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ വലുതായി വലുതായി വലുതായി കൊണ്ടിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അത് ആദ്യം ഈ പനിയും കഫ് കെട്ടും ഒക്കെ വന്നിട്ടാണ് അഡിനോയിഡ് ഗ്രന്ഥിയൊക്കെ വലുതാവുന്നത്. പിന്നെ എന്തുണ്ടാവും, ഇതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അതിന് പിന്നെ വലുതായി വലുതായി അതിന് ഇൻഫ്ലമേഷൻ വന്ന്, അതിന് ബുദ്ധിമുട്ട് വന്ന്, ഇൻഫെക്ഷൻ വന്ന്, അതുകൊണ്ട് പിന്നെ രണ്ടാമത് പനി വരാൻ തുടങ്ങും. അപ്പോൾ ആദ്യം പനി കൊണ്ട് അഡിനോയിഡ്സ് വലുതായി, പിന്നെ അഡിനോയിഡ്സ് ഇൻഫെക്റ്റഡ് ആയിട്ട് പിന്നെ പനി വരാൻ തുടങ്ങി. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ തുടരും. ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പനി വന്നാൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ അഡിനോയിഡ്സിനെ മാത്രം നമ്മൾ പിന്നെ ചികിത്സിക്കുന്നതിന് പകരം അത് ഇത്തരം അലർജികളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പിന്നെ എന്താ പറയുക, അവിടെ കുട്ടികളുടെ അസുഖങ്ങളും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് പോകാണ്ട് തന്നെ സഹായിക്കാൻ പറ്റും.
0: ഇപ്പം ഡോക്ടേഴ്സ് ഭയങ്കര പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന എന്തെങ്കിലും പ്രവണത ഉണ്ടോ?
1: തീർച്ചയായിട്ടും അത് ഡോക്ടറുടെ കുഴപ്പമല്ല, അത് ശരിക്കും പിന്നെ പാരൻസിൻ്റെ കുഴപ്പമാണ്. പാരൻസിൻ്റെ ഈ അമിതമായിട്ടുള്ള പിന്നെ ഓവർ കെയറും ഇവരുടെ അമിതമായ ആ പേടിയും ഒക്കെയാണ് ഡോക്ടർമാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന പലരും, പല ഡോക്ടർമാരും ഇത് ചെയ്തു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ രാവിലെ ഫീവറായിട്ട് വന്നാൽ ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് പനി മാറിയിരിക്കണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആക്ഷൻ കിട്ടണം, വളരെ പെട്ടെന്ന് അസുഖം മാറണം. അത് അതിൻ്റെ ഒരു നാച്ചുറൽ കോഴ്സ് റൺ ചെയ്യാൻ പോലും ഇവർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ കുറ്റം ഡോക്ടർക്കായിരിക്കും. അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പിന്നെ പല ഡോക്ടർമാരും ഞാനൊക്കെ ഉൾപ്പെടെ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഇവർ വന്നു കഴിഞ്ഞാൽ ടൈം എടുക്കുന്നൊന്നും നോക്കാറില്ല, അവർക്ക് വ്യക്തമായി നിർദ്ദേശം കൊടുത്ത് എന്നെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചിഞ്ഞിപ്പ് ചികിത്സ വേണ്ടെങ്കിൽ അത് വേണ്ട, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാറുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ടൈം എടുത്ത് ചെയ്തോളണമെന്നില്ല. പക്ഷേ ഇതിന് പിന്നെ ഡോക്ടർമാരുടെ കുഴപ്പത്തേക്കാളും കൂടുതൽ പബ്ലിക്കിൻ്റെ കുഴപ്പമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അവർക്ക് ഒട്ടും ക്ഷമയില്ലാത്ത, ഒട്ടും ഒന്നിനും ക്ഷമയില്ലാത്ത ഒരു സമൂഹമാണ് ഇന്നിപ്പം വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നത്.
0: അപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതാണ് ഈ അഡിനോയിഡ് വലുതാവാനുള്ള കാരണമെന്ന്. അപ്പോൾ ഇങ്ങനെ അഡിനോയിഡ് വലുതായാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്?
1: ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ കണ്ടതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ കുട്ടികളുടെ പിന്നെ മുഖമൊക്കെ മാറി, ഷെയ്പ്പൊക്കെ മാറിയിട്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് മുമ്പ് എൻ്റെ അടുത്തൊരു കൊച്ചിനെ ഒരു അമ്മ കൊണ്ടുവന്നപ്പോഴേ ശരിക്കും അത് കേട്ടിട്ട് സങ്കടം വന്നു. അപ്പോൾ ആ അമ്മ പറഞ്ഞത് ആ മോള് പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വരാറില്ല, ഫാമിലിയിൽ ഫോട്ടോ എല്ലാവരും പോസ് ചെയ്യുമ്പോൾ അവളും പുറകെ മെല്ലെ മെല്ലെ ബാക്കോട്ട് പോകുന്നതാണ്. അവർ പല്ലൊക്കെ ഒന്തിയിട്ട് നല്ലോണം മുഖമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും അഡിനോയിഡ്സ് നമ്മൾ 14 ഇയേഴ്സ് ആകുമ്പോൾ ചികിത്സിച്ചിട്ടില്ലെങ്കിലും തന്നെ പോകും, ദാറ്റ് ഇസ് ഷുവർ. പക്ഷെ അത് അത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ഇത്തരം കുട്ടികളുടെ മുഖമൊക്കെ മാറി അവരുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെ, അവർക്ക് ആത്മവിശ്വാസം തന്നെ അതില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ തകർത്തൊളിയത്. ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇതുകൊണ്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയം ഇതാണ്. അപ്പോൾ അത് അത്തരം കുട്ടികൾ വായ തുറന്നുറങ്ങുന്ന കുട്ടികൾ, കുറുക്കം വലിക്കുന്ന കുട്ടികൾ, സ്ഥിരമായി മൂക്കടപ്പ് ഉണ്ടാകുന്ന കുട്ടികൾ, അഡിനോയിഡ്സ് മാത്രമല്ല ഇത്തരം എന്ത് കുഴപ്പങ്ങളുള്ള കുട്ടികൾക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. നേസൽ പോളിപ്സ്, മൂക്കിലുള്ള ദശ, അതേപോലെ ടെർബിനേറ്റ് സ്വെല്ലിങ്, അതേപോലെ എന്തെങ്കിലും ഫോറിൻ ബോഡി, അതേപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് അലർജി, അതേപോലെ സൈനസൈറ്റിസ്, പിന്നെ അതേപോലെ ടോൺസിലൈറ്റിസ്, അതേപോലെ റിക്കറൻ്റ് ഇൻഫെക്ഷൻസ്, പിന്നെ അതേപോലെ പിന്നെ നമ്മൾ പാലം വളവ്, DNS, ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം, ഇതൊക്കെ മൂക്കടപ്പുണ്ടാക്കാം. ഈ മൂക്കടപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വായ തുറന്നുറക്കാം. ഈ വായ തുറന്നുറങ്ങുന്ന കാര്യം നമ്മൾ ഇത്തരം ഷേപ്പ് മാറുന്ന, അതേപോലെ മുഖമൊക്കെ മാറുന്ന, പല്ലുന്തുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും. അത് അവരെ അവർ ശരിക്കും അവർ പബ്ലിക്കലി അവർ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് പോവും. അതായത് അവർക്ക് പുറത്തൊരാളെ ഫേസ് ചെയ്യാനുള്ള ആത്മവിശ്വാസം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ കണ്ടതിൽ അഡിനോയിഡ്സിൻ്റെ പ്രശ്നം, അതേപോലെ ഒരു മൂക്കടച്ചിട്ട് വായ തുറന്നുറങ്ങുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടത് ഇതാണ്.
0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് സൗഖ്യ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേർന്നത് KPM മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൊണ്ടോട്ടിയിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ്

0: ഡോക്ടർ ഷൈജല ബുക്കേപ്പിയാണ്. എങ്ങനെ കുട്ടികളിൽ നിന്ന് അസുഖങ്ങൾ പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യാമെന്നും ഹോസ്പിറ്റൽ കേസുകൾ എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ടാണ് പറഞ്ഞു തന്നത്. വളരെയധികം നന്ദി. താങ്ക് യു.
1: താങ്ക് യു. റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾക്ക് ഇതുവരെ കേട്ടിരുന്നതിന് വളരെ നന്ദി. ഇത്തരം കുട്ടികൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണല്ലോ അസുഖങ്ങളെല്ലാം തുടങ്ങി വരുന്നത്, ഉണ്ടായി വരുന്നത്. അപ്പൊ ഇത് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നന്നായിട്ട് ഹൈജീൻ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാലൊക്കെ നന്നായാലും സോപ്പിട്ടിട്ട് കൈ കഴുകാൻ ഉറപ്പ് വരുത്തുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷം പിന്നെ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകാൻ ശ്രമിക്കുക. പിന്നെ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആവുക, നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് പോഷകാഹാരം, ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അവരുടെ വിറ്റാമിൻ ഡി ഒക്കെ പ്രോപ്പറാണോ എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഇവർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പറാണോ എന്ന് ഉറപ്പ് വരുത്തുക. കുട്ടികൾ നല്ലോണം പുറത്തിറങ്ങി നന്നായിട്ട് കളിക്കട്ടെ, അതോടെ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം പിന്നെ സ്ക്രീൻ ടൈംസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പ്രോപ്പർലി നേരത്തെ ഉറങ്ങുന്നത് ഒട്ടും കാണാറില്ല. അവർ മൊബൈലിലൊക്കെ നോക്കിയിരുന്ന് ടിവിയൊക്കെ കണ്ടിരുന്ന് ലേറ്റ് നൈറ്റ് ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതും കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയാനൊരു പ്രധാനപ്പെട്ട കാരണം കാരണം അതുകൊണ്ട് പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുട്ടികളിൽ ഇടക്കിടക്ക് വരുന്ന പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം. അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്. അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

0: ആപത്താണ് ലഹരി. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് RK.
1: എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ഞാൻ ഇപ്പോൾ കൊച്ചി സിറ്റിയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇപ്പം നിലവിലെല്ലാ സ്കൂളുകളിലും ഈ പറഞ്ഞ ആനുകാലിക സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലഹരിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് 2011 മുതലുള്ള ഒരു ടീം വർക്കാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കൂടുതൽ സജീവമാക്കുന്നതിനായിട്ട് ഉള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കൊച്ചി സിറ്റിയിലെ ജില്ലാ കോർഡിനേറ്ററാണ് ഞാൻ. ഡ്രഗ്സിനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചി സിറ്റിയിലല്ല, മൊത്തത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഓരോ മേഖലകളിലും ഡ്രഗ്സുകൾ, പുതിയതരം ഡ്രഗ്സുകളൊക്കെ അധികരിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രംഗത്തും എപ്പോഴും കുതിച്ചുയരുന്ന ഒരു പട്ടണം തന്നെയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലും ഒരല്പം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആനുകാല്യ സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ കാണിക്കുന്ന ആ ഒരു അതിക്രമങ്ങൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ അടിച്ചമർത്താമെന്നുള്ളതിനുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. കേരള സംസ്ഥാനത്തിന് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വന്നിട്ടുള്ളവരെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ എല്ലാ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് സോഷ്യൽ പോലീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ബോധവൽക്കരണവും. കാരണം കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന യുവാക്കളാവുന്ന ആളുകൾ വരെ ഒരുപാട് പേര് ഇതിനകത്ത് പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഓരോ സ്കൂൾ എന്നതിനേക്കാൾ അപ്പോൾ ഓരോ ക്ലാസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് ഉള്ളിലായിട്ട് 1000-ൽ ക്ലാസ്സുകൾ ചെയ്ത ലഹരിക്കെതിരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോധവൽക്കരണം ഉദയം എന്ന ഒരു പദ്ധതിയിലൂടെ കൊച്ചി പോലീസ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത്യാവശ്യം ക്ലാസ് തലങ്ങളിൽ തന്നെ ചെന്നുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന പദ്ധതികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ റെയ്ഡുകളും അല്ലെങ്കിൽ ഇതിൻ്റെ സൂചനകളൊക്കെ ലഭിക്കുന്ന ആളുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് പരമാവധി പരിശോധന നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്ര ലഹരി വേട്ടകളാണ് നമ്മുടെ പോലീസ് നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു 15 വയസ്സ് മുതൽ ഒരു 25-30 വയസ്സുള്ള പ്രായം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചതുപോലെ ഏറ്റവും എനർജിയുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ഏതൊരു വെല്ലുവിളികളെയും അതിജീവിക്കാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ എന്തും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ലഹരി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളല്ല, പക്ഷേ ചുറ്റുപാടിൽ നിന്ന് പല സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ചേട്ടന്മാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മറ്റ് ലഹരി മാഫികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവരെങ്ങനെയെങ്കിലും ഇതിലേക്ക് വലവീശി പിടിക്കുന്നതിനായിട്ട് പല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഓർമ്മശക്തി കിട്ടും, അല്ലെങ്കിൽ മെടുക്കലായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ കാണുന്ന പോലെ ഭാവന കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിൽ ഇവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പിടിക്കുന്നു. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചുള്ള അവർക്ക് ആ ഒരു ആവേശം നിറഞ്ഞ ഒരു കാലഘട്ടമായതുകൊണ്ട് പൊതുവേ അവരാണ് കൂടുതൽ ഇതിലേക്ക് ചെന്നപ്പെടുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആരെങ്കിലും അവരോട് ഇത്തരത്തിൽ സംസാരം ഉണ്ടായാൽ ഒരു പക്ഷേ അവർ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാം, ഓൾറെഡി ഇതിൻ്റെ ഭവിഷ്യത്തിൽ അറിയാവുന്ന ആളുകൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു 15 വയസ്സ് മുതലുള്ള ആ ഒരു പ്രായക്കാരാണ് കൂടുതലും ഇതിലേക്ക് ചെന്ന് പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ജിംനേഷ്യം, ഇവിടെ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ ജിംനേഷ്യത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ടർഫ് പോലെയുള്ള കളിസ്ഥലങ്ങൾ അവിടെയും ഈ യുവജനത കൂടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ക്ലബ്ബുകൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, അതായത് യുവാക്കൾ കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതിൻ്റെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിറ്റുവേഷൻസിലെല്ലാം ഇതിൻ്റെ ഇതിലേക്ക് ആളുകൾ കൂടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ പുറത്തേക്കുന്ന ആളുകൾ ഇവരെവിടെയാണുള്ളത് എന്ന് നോക്കിക്കണ്ട് അങ്ങോട്ട് എത്തുകയാണ് ചെയ്യുന്നത്.

അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോളേജുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ് ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ട് പല രൂപത്തിൽ. അപ്പോൾ അതിനകത്ത് അല്ലെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഒരു കുറച്ച് പേര് ഒരു ഗ്യാങ്, അപ്പോൾ അവരാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല, പക്ഷേ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും ഈ ലഹരി മാഫിയ പതുക്കെ കയ്യിലെടുത്തുകൊണ്ട് അവരിലേക്ക് പല രൂപത്തിൽ ഇത് കൊടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഇവരെ ഭാഗമാക്കിക്കൊണ്ട് അവരിലൂടെ ആ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു വേരറക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ 2-3 പേര് ഇതിനകത്തേക്ക് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവരിലൂടെ, അതായത് അവരെന്ന് പറയുമ്പോൾ ഇവരുടെ ആളുകൾ തന്നെയാണ്, സൗഹൃദങ്ങൾ തന്നെയാണ്, അപ്പോൾ അവരിലൂടെ ഇവരിലേക്ക് എത്താൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ ആ റൂട്ട് ഇവർ ക്ലിയർ ചെയ്ത് അവരിലൂടെ ഈ ഇതിനകത്ത് പെടുന്നവർക്ക് പരമാവധി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് സൗജന്യമായിട്ട് സാധനം കൊടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പല ഓഫറുകൾ കൊടുത്തുകൊണ്ട് അവരിലൂടെ ഈ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലഹരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഇതിലേക്ക് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം കഴിയുന്തോറും അവർ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അതുപോലെ അവർക്ക് ഇപ്പോൾ സ്വന്തം കൂട്ടുകാരെ പോലും അല്ലെങ്കിൽ സ്വന്തം അനുജന്മാരെ പോലും ഇതിലേക്ക് പെടുത്താനുള്ള ആ ഒരു അവസ്ഥ, കാരണം നമുക്കറിയാം നമ്മുടെ അനുജന് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റായ കൂട്ടുകാരൻ്റെ ഒരു നാശം വരുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം ലഹരിക്ക് അടിമയായതുകൊണ്ട് അദ്ദേഹം സംബന്ധിച്ചുള്ള അത്രയും മനസാക്ഷിയുള്ള സാഹചര്യം ഇല്ല. അവനെ സംബന്ധിച്ച് ലഹരിയുടെ വിപണനം നടത്തുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അതിൻ്റെ എന്താണോ അത് നേടുക എന്നുള്ള ചിന്ത മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ ആ അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവരുടെ ഒരു പൊതുവെയുള്ളൊരു നേച്ചർ അവരെപ്പോഴും മനസ്സിലാക്കി തന്നെയായിരിക്കും എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു മാറ്റം അത് ശരിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഒരു 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വലിയൊരു മാറ്റം എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ കളിചിരിയായിട്ട് ചേർന്ന ഒരു പയ്യൻ അവൻ കുറച്ച് കാലമായിട്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് പ്രത്യക്ഷമായ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ സംശയിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മളൊരു എല്ലാ ആളുകൾക്കും തന്നെ നമ്മൾ നല്ലൊരു സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് ആളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, നീറ്റ് ആ രീതിയിലാവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വലിയ ഗൗരവം കൊടുക്കാത്ത രീതിയിൽ വളരെ അശ്രദ്ധമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു അക്കാദമിക് ലെവലിൽ താഴേക്ക് പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം, പിന്നെ ഈ പല ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അതിൻ്റെ എനർജി അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം വരെ നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്നാണ് വിദഗ്ധരായ ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം സ്വാഭാവികമായിട്ടും ശരീരം നന്നായിട്ട് ക്ഷീണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ സാധാരണ കഴിച്ചിരുന്ന ഒരു പയ്യനവൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഒരു അതായത് അച്ഛനും അമ്മയും ഈ മകനുമായിട്ട് നല്ല റിലേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും, അവർ പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണത്തിലൂടെ അപ്പോൾ ഇതിനൊക്കെ ഒരു തടയട എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും ഈ മക്കളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് അത് ബോധപൂർവ്വം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു സൊല്യൂഷനായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ വളരുമ്പോൾ അവരുടേതായ കുറച്ച് പ്രൈവസി എന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവർ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലാണ് പോകുന്നതെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ മാതാപിതാക്കളോട് പറയുന്ന കുട്ടികളും ഒരുപാട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആപത്തിലേക്ക് ലഹരിയിലേക്കൊക്കെ ഇവർ ഒന്ന് ചെന്ന് പെടാനുള്ള സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ ഇവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയും അതിന് ഏറ്റവും ചെറിയ കാര്യങ്ങൾ അതായത് ഒന്നിൽ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉപയോഗം ഇത്രയും കൂടി ഒരുപാട് യുവതലമുറ ഇതിലേക്ക് വന്ന് പെടുന്ന ഒരു ഭയാനകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കേരള പോലീസോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ ഒരുപാട് പരിമിതികളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എപ്പോഴും പൊതുജന പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കമ്മിറ്റികളുടെ ജാഗ്രതാ സമിതി അല്ലെങ്കിൽ ജനമൈത്രി സമിതി, അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു ഏകോപനമായ പ്രവർത്തനത്തിലൂടെയാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ

കാര്യത്തിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടുകൂടി തന്നെയാണ് പോലീസിനാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പല പല ആളുകളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് പല പല വലിയ ലഹരി മാഫിയകളെ വരെ നമുക്ക് പിടിവിടാനായിട്ട് സഹായിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ സ്റ്റേഷൻ പരിധിയിലും ഇതുപോലുള്ള കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാത് സ്റ്റേഷൻ പരിധിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലഹരിയുടെ വിപണനമുള്ളത് അല്ലെങ്കിൽ ഉപയോഗമുള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അത് രഹസ്യമായി തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട SHO അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ കർശനമായ നടപടി എടുക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വശമായ ഈ ഇതിൻ്റെ ക്ലാസ്സുകളും ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആപത്തുകളെക്കുറിച്ച് പറയാനുള്ള വേദികൾ പല പല പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആ പുതിയ തലമുറ തന്നെയാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണ കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുകയും പതിയെ പതിയെ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുമെന്നാണ് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ പോലീസുകാരും എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ ആപത്തുകളല്ലാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകളുമുണ്ട്. പല കേസുകളും മനുഷ്യജീവന് ഭീഷണിയാവുന്ന രീതിയിൽ തന്നെയുള്ള അക്രമകാരികളായ ആളുകളെയും ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ ഡ്യൂട്ടിക്ക് കയറുന്ന സമയം മുതൽ രാവിലെ വരെയുള്ള അവരുടെ ഡ്യൂട്ടി സമയങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു 5-6 കോളുകളൊക്കെയാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ പലതും പല ആക്സിഡൻറ്റ് കോളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മിസ്സായതിൻ്റെ കോളുകൾ അങ്ങനെയുള്ള പല കോളുകളും കൂട്ടി ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. ഇപ്പോൾ നമുക്കൊരു നൈറ്റ് ഒരു 10 കോള് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു 8 കേസുകളും ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സംഭവമാണ്. അപ്പോൾ ഞാനൊരു ദിവസം കഴിഞ്ഞ ഒരു അടുത്ത് തന്നെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഇതുപോലെ തന്നെ വിഷയങ്ങൾ അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും വയലൻ്റായി ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ ഇതുമാതിരി ഡ്രഗ്സ് ഉപയോഗിച്ച് വയലൻ്റായി അതായത് ആ വീട്ടുകാരെയൊക്കെ കൊല ചെയ്യുന്ന രീതിയിലുള്ള അക്രമം കാണിക്കുന്ന സമയങ്ങളിലാണ് പോലീസ് അവിടെ എത്തുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇപ്പം പണ്ടത്തെ ആ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലീസ് എത്തിക്കഴിയുമ്പോൾ ആ ഒരു പോലീസ് വന്നു എന്നുള്ളൊരു ചിന്തയോടുകൂടി അവർ പെട്ടെന്ന് തന്നെ അവരുടെ അക്രമ സ്വഭാവം ഒന്ന് കുറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് അല്ലെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ പുതിയതരം MDMA പോലുള്ള പദാർത്ഥങ്ങളുടെ ആ ഒരു ഉപയോഗം കൂടിയിട്ട് ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ പോലീസ് ചെന്ന് എന്ന് കരുതി അവർ അത് ഇത് പോലീസാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലില്ലാത്ത അവസ്ഥയിലാണ് ഈ ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുക നമ്മുടെ ജീവനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ജീവൻ ഭീഷണിയായിട്ട് തന്നെയാണ് എപ്പോഴും ഇവർ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പലപ്പോഴും ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരു പോലീസുകാരൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു അവസ്ഥകളാണത്. പകലെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനിൽ ഒരു പക്ഷേ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമുക്ക് അടുത്തുണ്ടാവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ആത്മവിശ്വാസം തന്നെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളാണ് ഇപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഒന്ന് ആ ഒരു അക്രമത്തിൽ പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്, റിസ്ക് പിടിച്ചൊരു ജോബ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിരവധി ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഓരോ ദിവസങ്ങൾ കഴിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം എത്ര എത്ര ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കൊത്തുന്ന എത്ര സംഭവമാണ് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ മാത്രമല്ല ചുറ്റുമുള്ള ആളുകളെ സ്വന്തം അമ്മയെ വരെ കഴുത്തറുത്ത് കൊണ്ടുന്ന മക്കളെ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഭീകരത ഈ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും നമ്മളത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാ മനുഷ്യരും ഒരുമയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റേക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മീൻസ് ഒരു 14-15 വയസ്സ് മുതലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും ഒക്കെയുണ്ട്, ഹോബീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കളിക്കാൻ പോവുക, കളിസ്ഥലം അല്ലെങ്കിൽ ലൈബ്രറി വായിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു ഹോബികൾ ആസ്വദിക്കാനുള്ള ഒരു ഇടം പലപ്പോഴും പല സ്ഥലങ്ങളിൽ മിസ്സിങ് ആണ്.
അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് പൊതുവേ ഇവർ മറ്റ് ഇഷ്ടങ്ങളിലേക്കൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള പോലീസ് അതുപോലെ സർക്കാർ എൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ

0: പഞ്ചായത്ത് തലങ്ങളിലും എല്ലാം പരമാവധി കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും. ഇപ്പോൾ സിറ്റികളിലൊക്കെ ഒരു വിഷയമെന്ന് പറയുന്നത് പലപ്പോഴും ടർഫുകളാണ്. പല ടർഫുകളും ഒരുപാട് കൂടി പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കളിസ്ഥലങ്ങളും കുട്ടികളുടെ വിനോദത്തിനുള്ള ആരോഗ്യകരമായ രീതിയിലുള്ള പരമാവധി വിനോദത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുള്ള കഴിവുകളെ വളർത്തുന്ന പല പല പദ്ധതികൾ. ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ചിരി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. 94 97 900 അതാണ്. അത് കൊറോണ കാലത്ത് തുടങ്ങിയതാണ്. അതിപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ മാനസിക വിഷമങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻ്റർ തന്നെയാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ പരമാവധി ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തലമുറ സേഫാകാനുള്ള എല്ലാ സാധ്യത സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടാണ് നമ്മളെല്ലാവരും ഒത്തിരിമൂട് ചെയ്തു കൊടുക്കേണ്ടത്. ഏതായാലും ഈ സന്ദേശങ്ങളിലൂടെ കുറേ പേർക്കെങ്കിലും നമുക്ക് ആ ലഹരിയോട് നോ പറഞ്ഞുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ മുന്നോട്ട് ഉള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കുട്ടികളൊക്കെ ഏറ്റെടുത്തൊരു ഗാനമാണ് ഇലുമിനാട്ടി എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള സന്ദേശമാക്കി ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഇവിടെ ഒന്ന് പാടണം.
1: നാടിൻ നന്മയുള്ള പൊന്മക്കളെ മുത്തായവരെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവരെ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആപത്താണ് ലഹരി. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുള നൽകിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് ആർ കെ.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

റേഡിയോ കൊച്ചി 90 FM എന്ന ഈ ഒരു ചാനലിൽ കലാപ്രബോധിനി എന്ന് പറയുന്നൊരു പ്രോഗ്രാം യാദൃശ്ചികമായിട്ടാണ് ഞാൻ കേൾക്കാനിടയായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് അവൻ്റെ കഴിവ് എന്താണെങ്കിലും അത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ പേര് ശരത്ത്, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും ആദ്യം ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു നല്ല നമസ്കാരം പറയുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ വെച്ചിട്ട് കുറച്ച് പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, എങ്ങനെ പറയണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്നെ പാട്ട് പാടണം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിന്നു. ഏത് പാട്ട് ആദ്യം പാടും എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ കൺഫ്യൂഷൻ. പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി, ഇന്ന് നമ്മൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്, ഈ പറയുന്ന കൊറോണ, നിപ്പ, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വരുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്, എവിടെയാണ് ഈശ്വര എന്നൊക്കെ നമ്മളിങ്ങനെ അറിയാതെ വിളിച്ചു പോകുന്നൊരു ഒരു വാക്കുകൾ തന്നെയാണ്. പി കെ എന്ന് പറയുന്ന ഒരു മൂവി, അതിൽ സോനു നിഗം പാടിയിട്ടുള്ള ഭഗവാൻ ഹേ കഹാരേ തു എന്ന് പറയുന്ന പാട്ട് വളരെ വളരെ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാട്ട് പാടുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ എൻ്റെ വീട്ടുകാർ തിരിച്ചറിയുന്ന, എൻ്റെ മുന്നേ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയുണ്ട് എൻ്റെ അയൽവാസി. കാരണം ബേസിക്കലി ഞാനും ഒരു പ്രൊഫഷണൽ ബാത്റൂം സിംഗറാണ്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവൻ പാടും എന്നുള്ള ഒരു ഒരു ഇത് വെക്കും. പക്ഷേ ഞാൻ പാടുമ്പം, പാടി പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ബാക്കിലുള്ള അപ്പൂപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടാ നീ പാടിയ രണ്ടാമത്തെ പാട്ട് അത് കൊള്ളാം, അല്ലെങ്കിൽ ആദ്യത്തെ പാട്ട് അത് കുറച്ചും കൂടി ശരിയാക്കാനുണ്ട് എന്നൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. അത് വലിയ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ലൈഫിൽ അതുകൊണ്ട് തന്നെ എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട്. കാരണം അപ്പൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുണ്ട് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. ഈ മഴക്കാലം തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കുളിക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും. ഞാനും അതുപോലെയൊക്കെ ചിലപ്പം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പൂപ്പൻ ആളുകളുടെ മുന്നിലൊക്കെ വെച്ചിട്ട്

എന്നോട് ചോദിക്കും, എടാ നീ ഇന്ന് കുളിച്ചില്ലയോടാ എന്ന്. കാരണം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് പാട്ട് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ലാലേട്ടൻ പറഞ്ഞ മാതിരി ഇപ്പം ടെക്നിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞ മാതിരി ഞാൻ ചെല്ലും, എനിക്ക് കുളിക്കാൻ ഇനി മടിയാണെങ്കിൽ തന്നെ ഞാൻ കയറി ബാത്റൂമിൽ കയറി രണ്ട് പാട്ട് പാടിയിട്ട് അങ്ങോട്ട് പോരും. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ എന്താ പറയുക, അപ്പൂപ്പനെ ആലോചിച്ച് പോവാണ്. കാരണം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനുണ്ട്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനാണ് ദ ലെജൻഡ് SPB എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പം SPB വേണ്ടിയിട്ടും അപ്പൂപ്പന് വേണ്ടിയിട്ടും ഞാൻ ഒരു പാട്ട് പാടാം. ഡ്യുവറ്റ് എന്ന് പറയുന്ന മൂവിയിലെ അഞ്ജലി അഞ്ജലി എന്ന് പറയുന്ന പാട്ടാണ്. അദ്ദേഹം പാടുമ്പം അതിനൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് ശ്രമിക്കാം.

എന്നറിയുന്ന എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കൾ എന്നോട് പാട്ട് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചെറുപ്പം മുതൽ മലയാളം എന്ന് പറയുന്ന ഭാഷ ഞാനുമായിട്ട് ജഗട ജഗട ആയിരുന്നു. അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വലിയൊരു മൂഡുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ടെൻഷനായിരുന്നു ഈ പറയുന്ന ഒരു സാപ്പാസ എന്ന് പറയുന്ന ഫീല് എത്രത്തോളം എനിക്ക് പാടാൻ പറ്റുന്നുള്ള, കാരണം എനിക്ക് നാക്കുളുക്കെന്ന് പറയും, അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഹിന്ദി ആയിരുന്നു ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ. അങ്ങനെ ഞാൻ പാട്ട് പഠിക്കണമെന്ന് മോഹമായിട്ട് ഹിന്ദുസ്ഥാനി ആവാം എന്ന് കരുതി ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഹത്തിൻ്റെ മടയിൽ തന്നെയാണ് ആക്ച്വലി പോയത്. ആദ്യത്തെ ദിവസം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, കാരണം അന്ന് തന്നെ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. കാരണം ഒരുപാട് സിംഹക്കുട്ടികളുടെ ഇടയിലേക്കാണ് ഞാൻ ചെന്നിരുന്നത്. ഞാൻ മാത്രമായിരുന്നു ഒരു പോത്തു പോലത്തെ മനുഷ്യൻ, ബാക്കിയെല്ലാം ചെറിയ പിള്ളേരായിരുന്നു. സാ എന്ന് സാറ് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിള്ളേർ കംപ്ലീറ്റ് എൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്, കാരണം എൻ്റെ സൗണ്ടും അവരുടെ സൗണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. അതോടെ എൻ്റെ ഉള്ള കോൺഫിഡൻസും അങ്ങോട്ട് പോയി. പിന്നെ വേണ്ട, പാട്ട് മതി എന്നാലോചിച്ച് ഞാൻ തിരിച്ച് എൻ്റെ പ്രൊഫഷണൽ ബാത്റൂം സിംഗിങ്ങിലേക്ക് തന്നെ ഞാൻ ഇറങ്ങി വന്നു. അപ്പം അതായിരുന്നു എൻ്റെ പാട്ട് പഠിക്കണം എന്ന് പറയുന്ന മോഹം ചെന്ന് എത്തിയൊരു സംഗതി. കാരണം എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ഒരു ലിമിറ്റേഷൻ വെക്കുന്നത്. ഇന്ന് ഞാനത് എന്താ പറയുക, അത് നല്ലതിനായിരുന്നോ മോശമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി എനിക്കറിയില്ല. ബട്ട് അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞപ്പം ഒരു ഒരു ഗസൽ, ഒരു നാലുവരി ഗസൽ ഞാൻ പാടാം. ഗസലിൻ്റെ അകത്ത് ജഗ്ജീത് സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗസലുകൾക്ക് ഭയങ്കര ഒരു ഫീല് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് എന്തോ എനിക്കറിയില്ല, ഞാൻ വല്ലാതെ എന്നെ കണക്ട് ചെയ്യുന്ന ഒരുപാട് വരികൾ പാട്ടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഹോട്ടോസെ ചുലോത്തും എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു നാലുവരി ഞാൻ ശ്രമിക്കാം.

കുട്ടികളെ കുറിച്ച് പറയുമ്പം നമുക്ക് ഒരിക്കലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് പ്രണയം, ഒന്ന് വിരഹം. പ്രണയം എന്ന് പറയുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് തട്ടത്തിൻ മറയത്തിൽ നിവിൻ പോളി പറഞ്ഞ ഡയലോഗാണ്. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാൻ ആയിഷേനെ ആദ്യമായി കാണുന്നത്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകം പാതിരെ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലേക്ക് തട്ടി തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൾ ഓരോ തവണ കടന്നു വരുമ്പോഴും പെണ്ണിൻ്റെ മുഞ്ചി കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു ഇവളെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന്. ഈ കാന്താരി പെണ്ണ് അവൾ എൻ്റെയാണ്. ലാസ്റ്റ് ഡയലോഗ് ഞാൻ മനഃപൂർവ്വം മാറ്റി പറഞ്ഞാണ്. കാരണം ഈ പ്രോഗ്രാം ചിലപ്പോൾ എൻ്റെ അമ്മയൊക്കെ കേൾക്കുവേ. ഞാനിനി വല്ല ഉമ്മച്ചിക്കുട്ടീനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആകെ ടെൻഷനായി പോകും. ഞാൻ വല്ല ഉമ്മച്ചിക്കുട്ടീനെയൊക്കെ പ്രണയത്തിലാണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മെല്ലൊന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പം പ്രണയം എന്ന് പറഞ്ഞ ഒരു പാട്ട് എനിക്ക് അസർ എന്ന് പറയുന്നൊരു മൂവിയിൽ അർമാൻ മല്ലിക്ക് പാടിയ ബോൾ ധോനാസറ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ വല്ലാതെ ഫീൽ ചെയ്യിച്ചൊരു പാട്ടാണ്. അതിൻ്റെ വരികൾ എന്ന് പറയുന്നത് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ അല്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രണയം, വല്ലാത്തൊരു ഫീലാണ് എനിക്ക് ആ പാട്ടിനോട്. അപ്പം അതൊരു നാല് വരെ ഞാൻ പാടാം.

പഠിക്കുന്ന കാലത്താണെങ്കിലും അല്ലെങ്കിൽ ആഫ്റ്റർ പഠിത്തം കഴിഞ്ഞിട്ടാണെങ്കിലും പാട്ട് എൻ്റെ ഒരു വഴിയാവും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആവുമോ ഇല്ലയോ അതിനെക്കുറിച്ച് ഞാൻ ബോധേർഡ് ആയിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പാടുക എന്ന് പറയുന്നത് മാത്രമായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം. ഞാൻ പാടുമ്പം ആക്ച്വലി ഞാനാണ് ഹാപ്പി ആവുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് എനിക്ക് പറയാനറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ വളരെ ചുരുക്കം എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പാടുന്നുള്ളത്. അപ്പോൾ അവരെന്നോട് ചിലപ്പം വല്ല പാട്ടൊക്കെ ചോദിക്കും പറയും. ചിലരെന്നോട് പറയാറുണ്ട് നിനക്ക് ഇങ്ങനെ പാടാൻ മടിയാണെങ്കിൽ, അല്ലെങ്കിൽ പാടാൻ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ചെല്ലാൻ എനിക്ക് പേടിയാണ്, എൻ്റെ കാല് മുട്ട് വരയ്ക്കും. ഇതിപ്പം നിങ്ങളുടെ മുന്നിൽ എൻ്റെ ശബ്ദം മാത്രം എത്തുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് ഞാനിരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഇതേപോലൊരു പ്ലാറ്റ്ഫോം ഞാനും ആഗ്രഹിച്ചിരുന്നു, ഒരു റേഡിയോയിൽ ഒരുപാട് പേര് കേൾക്കുന്ന ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമൊന്നും നമ്മുടെ മുന്നിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ ഒരു എഫ് എം ചാനൽ, റേഡിയോ കൊച്ചി എന്ന് പറയുന്ന എഫ് എം ചാനൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് വീണ്ടും എനിക്കത് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞാൽ എനിക്ക് തീരില്ല. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം പാട്ടുകളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഫീലിങ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് പ്രണയം, ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ. വിരഹമെന്ന് ഞാൻ തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു പ്രണയം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ തന്നെ ഒരു ലവ്, അതിൻ്റെ ഒരു സാധനത്തിലേക്ക് ഞാൻ പോകണമല്ല. പക്ഷേ ജോസഫ് എന്ന് പറയുന്ന മൂവിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. അതിനെ, ആ പാട്ടിനെ എങ്ങനെയാണ് അതിനെ പറയേണ്ടതെന്നോ അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ച് എന്ത് വർണ്ണിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ വല്ലാതെ ഇമോഷണലി ആക്കിയ ഒരു പാട്ടാണ്. അതും കൂടി ഞാൻ ഒന്ന് ട്രൈ ചെയ്യുകയാണ്.

ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുടെ കൂടെ

പങ്കുവെച്ചു എന്നുള്ളതാണ്. ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഒരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ആളുകൾ കേൾക്കുന്നൊരു ഒരു ഒരു ഒരു വേദി എനിക്ക് കിട്ടിയെന്ന് പറയുന്നത്. ഞാനൊരു ഒരു കുഞ്ഞൊരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.